0: ആർട്ടിക് മറിയമ്മം, ശ്രീലേഖ, നോയിൽ ബൃന്ദംപാടിയുടെ പാട്ട്, ഗീതരക്ഷണ, സുത്താൽ അശോക് തേജ്, സംഗീതം കെ എം രാധാകൃഷ്ണൻ. വേഗൂമുല്ലോലെ നാട്ടു തിന്നാരി
1: ചില ചക്കല ഉണ്ടെന്നത്
0: വിണ്ടാനിപ്പിച്ചി പാഠം മക്കൾക്ക് കുഴപ്പം നാഗലക്ഷ്മി ഗാർക്ക്, വിജയ ബംഗാർക്ക്, ബൊണ്ടേടി ജഗന്നാഥറാം മാസ്റ്റാർ ഗാർക്ക്, ദുർഗാട് മാണിക്യറാവ് ഗാർക്ക്, ശ്രീകാകുളം ഭാസ്കർ റാവ് ഗാർക്ക്, ബൈപ്പൽ നാഗേശ്വരറാവ് ഗാർക്ക്, പച്ചൻ രവികുമാർ ഗാർക്ക്, ഭണ്ഡാർ ശങ്കരയ്യ ഗാർക്ക്, നരേന്ദ്ര റെഡ്ഡി ഗാർക്ക്, വീരേന്ദ്ര കോസം ഈ പാട്ടിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ കോഴിക്കുണ്ടെ ഹൃദയപൂർവ്വം മാ പെണ്ണമ്മാർക്ക് മാ ദാദാക്ക് കൂടെ ആയിരത്തും നമസ്കാരം തെളിയിപ്പറച്ചുണ്ട് അഭിനന്ദനം ആശീർവാദം ഇപ്പോൾ സെലവ്
1: തീസുണ്ടി త్రిమూర్తుల గారు చెప్పిన అందరికి హాయ్ చెప్పేస్తూ ఓ బ్యూటిఫుల్ సాంగ్ అయితే ప్లే అవుతుంది. లిసన్ ఇట్ అండ్ ఎంజాయ్. థ్యాంక్స్ ఫర్ కాలింగ్.
2: It's known, Moonlight is Roma, both are loving together, Chanda Mama, Chanda.